yekwe mukwano gwangasinga wemba nawe mpangula mukama wemba nawe mba n'amaanyi ssebo wemba nawe nsobola byonna byesisobola kyeruba tubeera mu masomo.